0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ MS ഗോപാലകൃഷ്ണന്റെ വയലിൻ കച്ചേരി കേൾക്കാം. SVS നാരായണൻ മൃദംഗം. ആദ്യം പൂർണ്ണചന്ദ്രികാരാഗത്തിൽ പലുക വേമിറ എന്ന

0: ഇനി ഷൺമുഖപ്രിയ രാഗത്തിൽ മാമവ കരുണയ എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം, സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ കരുണയ. ഇന്ന് രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു മിശ്രജാപ്പ് താളം.

0: അടുത്തതായി മായാമാളവഗൗള രാഗത്തിൽ നീലായദാക്ഷി എന്ന കൃതി കേൾക്കാം. ത്രിപുടതാളം ശ്യാമശാസ്ത്രികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, നീലായദാക്ഷി. ഇൻ ദി രാഗ് മായാമാളവഗൗള സെറ്റ് ടു ത്രിപുടതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MS ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം SVS നാരായണൻ. ഇനി വരദരാജ എന്ന കൃതി കേൾക്കാം. രാഗം സ്വരഭൂഷണി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by MS Gopalakrishnan. He is accompanied on the mridangam by SVS Narayanan. Next is a composition of Saint Tyagaraja, Varadaraja. In the rag, Swarabhushini set to Rupakathal.

0: അവസാനമായി ദുർഗാരാഗത്തിൽ ഭജൻ കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: എം എസ് ഗോപാലകൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ ഭജൻ ഇൻ ദ രാഗ് ദുർഗ സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് MS ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, SVS നാരായണൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ MS ഗോപാലകൃഷ്ണൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് SVS നാരായണൻ on the violin. This program was brought to you by Akashwani Tiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി, മൃദംഗം തഞ്ചാവൂർ ഉപേന്ദ്രൻ, ഖടം ടി എച്ച് വിനായകറാം. ആദ്യം ഗൗളരാഗത്തിൽ ശ്രീ മഹാഗണപതി എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം

0: സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് മാൻഡലിൻ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ ജനനി, ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. ചാലക്കുടി NS നാരായണസ്വാമി വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, TH വിനായകറാം ഖടം. ഇനി പൂർണ്ണചന്ദ്രികാരാഗത്തിൽ തെലിസി രാമ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Mandolin Recital by U. Srinivas. He is accompanied on the violin by Chalakudi N.S. Narayana Swami, on the Mridangam by Thanjavur Ubendran, and on the Ghatam by T.H. Vinayagaram. Next is a composition of Saint Thyagaraja, Telisi Rama, in the rag Purna Chandriga, set to Adithal.

0: അവസാനമായി തോടിരാഗത്തിൽ ജയസീനദെല്ല എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ശ്രീനിവാസ് കൺക്ലൂഡ്സ് ഹിസ് മാൻഡലിൻ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. ജയസീനദെല്ല ഇൻ ദ രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. ചാലക്കുടി എൻ എസ് നാരായണസ്വാമി വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, ടി എച്ച് വിനായകറാം ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Mandolin Recital by Yu Srinivas.

ഇനി ശേഷാചല നായകം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, വരാളി രാഗം രൂപകതാളം. ലിസൺ നൗ ടു ശേഷാചല നായകം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് വരാളി സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഡോക്ടർ പന്തുല രമ പാടുന്ന സ്വാതി തിരുനാൾ കൃതികൾ ഇപ്പോൾ കേൾക്കാം. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖഡം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ പന്തുല രമ കണ്ടെയ്നിംഗ് സ്വാതി തിരുനാൾ കൃതീസ്. ഡോക്ടർ പന്തുല രമ റിസൈറ്റ്സ് സ്വാതി കൃതീസ്. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖഡം. കരുണ എന്നാരംഭിക്കുന്ന ബേഗഡ രാഗത്തിലുള്ള കൃതി രൂപകതാളം. ഫസ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ ബേഗഡ, സ്റ്റാർട്സ് വിത്ത് കരുണ. സെറ്റ് ടു രൂപകതാളം.

സേവി ശ്രീകാന്തം, മോഹന കല്യാണി രാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് സേവി ശ്രീകാന്തം ഇൻ മോഹന കല്യാണി രാഗ സെറ്റു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പന്തുല രമ ആലപിക്കുന്ന സ്വാതി തിരുനാൾ കൃതികൾ. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ പന്തുല രമ. ഷീസ് അക്കമിനേറ്റ് ബൈ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഘടം. ഭോഗീന്ദ്ര ഷായിനം, കുന്തളവരാളി രാഗം, ഖണ്ഡചാപ്പത്താളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ കുന്തളവരാളി, ഭോഗീന്ദ്ര ഷായിനം, സെറ്റു ഖണ്ഡചാപ്പത്താള.

ജനനീ മാമാവ ഭൈരവിരാഗം മിശ്രചാപ്പുതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ ഭൈരവിരാഗ സെറ്റ് ടു മിശ്രചാപ്പുതാള സ്റ്റാർട്സ് വിത്ത് ജനനീ മാമാവ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ പന്തുല രമ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ പന്തുല രമ. ഷീ വാസ് അക്കമ്പനീഡ് ബൈ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.